ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് തൃശൂർ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എൻ്റെ പേര് സിദ്ധാർത്ഥ് മാടമ്പി. നിങ്ങൾ എന്നെ സിദ്ധു എന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ ആലേങ്ങാട് ശങ്കര UP സ്കൂളിലാണ് പഠിക്കണേ. വെക്കേഷനൊക്കെ ആയി, എല്ലാവരും കളിയിലാണോ അതോ ടൂറൊക്കെ പോയോ? ഞാൻ ചെറിയ ട്രിപ്പൊക്കെ പോയിട്ടോ. ഇന്നത്തെ നമ്മുടെ വിശേഷം വിനോദയാത്രയെക്കുറിച്ചായാലോ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം RJ കിടാവിൽ RJ സിദ്ധു.

0: ഒരു കൊല്ലം പോയപ്പോ ഓക്കേ.
1: കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻസും പാളിപ്പോയി, പക്ഷെ ഇക്കൊല്ലം
2: ഉച്ചയൂണിനൊപ്പം ഇനി അല്പം രസവും തന്ത്രവും കണ്ടുപിടുത്തങ്ങളും കേട്ടറിവുകളും ഒപ്പം സിനിമാ വിശേഷങ്ങളുമായി ലഞ്ച് ബ്രേക്ക് മൺഡേ ടു ഫ്രൈഡേ 1 PM to

0: ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർജി ക്ലാവിൽ, ആർജി സിദ്ധു. അപ്പോൾ ഇനി നമ്മുടെ SMS ക്വസ്റ്റിന് ടൈം ആയിട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റിൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യും. അത് ഏത് മൂവി ഡയലോഗാണെന്ന് നിങ്ങൾ പറയണം. ക്വസ്റ്റിൻ ദാ പിടിച്ചോളൂ.
1: അങ്ങനെ ഒരു നിലയ്ക്ക് അവിടുത്തെ പണി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, മനസമാധാനായി.
2: തഞ്ചാവൂരിൽ നിന്നും പെണ്ണിനെ കിട്ടില്ല മാഷേ, ഇപ്പൊ അവൻ പറയുന്നു തിരുനെൽവേലിക്ക് അയച്ചു.
1: നീ അറിഞ്ഞില്ലടാ പ്രേമ,
2: കാസറ്റുകാരൻ ചെക്കനെയും കൊണ്ട് പോലീസുകാരെ തിരുനെൽവേലിക്ക് പോയിരിക്കെ.
3: അവിടെ ചെല്ലുമ്പോ അവൻ പറയും മധുരയിലെ കാണുന്ന, അതങ്ങനെ കിടന്ന് കറങ്ങും.
1: പോലീസുകാർക്ക് സർക്കാർ ചെലവിൽ കുറെ നാട് കാണാം. നീ അവിടെ നിന്നേ തമാശയല്ല മാഷേ, ഈ ചെക്കനെ ഞാൻ എവിടെയോ
4: കണ്ടിട്ടുണ്ട്.
1: ഇവിടെ വന്നേ. നീ ഇതിനു മുമ്പ് ഈ നാട്ടിൽ വന്നിട്ടേ ഇല്ല?
5: ഇല്ല, വന്നിട്ടേ ഇല്ല.
3: അതെ, ഒരാളെ പോലെ 7 പേരുണ്ടാവുന്ന
1: ആ ഒരാൾ ഇയാള്, ബാക്കി 6 പേരെ നീ കണ്ടിട്ടുണ്ട്.
5: എന്നാലും എവിടെയോ വെച്ച്.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു പ്രാവശ്യം കൂടി നമ്പർ പറയണോ? പറയാലോ. 9072879090. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർജെ കിടാവിൽ, ആർജെ സിദ്ധു.
6: മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർജി ക്ലാവിൽ ആർജി സിദ്ധു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ, വിനോദയാത്ര അല്ലേ? പാട്ടും കളിയും പുതിയ സ്ഥലങ്ങൾ കാണലും ഒക്കെയായി എത്ര രസകരമാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷവും അറിവും ഒരുമിച്ച് നൽകുന്ന ഒരു അനുഭവമാണല്ലേ വിനോദയാത്ര. വിനോദയാത്രയ്ക്ക് പോയാൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനാവും? കൂടുതൽ വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടാലോ? ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ആർ ജെ ക്ലാവിൽ ആർ ജെ സിദ്ധു.

ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം RJ ക്ലാവിൽ RJ സിദ്ധു. നിങ്ങൾ പാർക്കുകൾ, മ്യൂസിയങ്ങൾ, കടൽ തീരങ്ങൾ, കാടുകൾ ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് അടുത്തറിയാം ലേ. ഒരു യാത്ര പോകുമ്പോൾ കൂട്ടായ്മ, ശുചിത്വം പാലിക്കൽ, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം RJ ക്ലാവിലെ RJ സിദ്ധു ആണ് കേട്ടോ.

ಪಾಗಾ ಪಾಗಾ ನಿ ಸಾಗ ಪಾಗಾ ನಿ ಪಾಗಾ ನಿ ನಗಾ ನಿ ನಬಾ ನಿ ನಬಾ ನಿ ನಬಾ ನಿ ನಬಾ.

ഹലോ, വെൽക്കം ബാക്ക് ടു ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം RJ കിടാവിൽ നിങ്ങൾക്കൊപ്പം കുട്ടി RJ സിദ്ധു. വിനോദയാത്രയുടെ തുടക്കം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചിരുന്ന കാലത്ത് അവർ കാടുകളിലേക്കും നദീതീരങ്ങളിലേക്കും പോകുകയും ഭക്ഷണം പങ്കുവെച്ച് സന്തോഷിക്കുകയും ചെയ്തിരുന്നത്രേ. ഇതാണ് വിനോദയാത്രയുടെ പ്രാരംഭ രൂപം. വിനോദയാത്ര എന്നത് നിങ്ങൾക്ക് ഏത് ഭാഷയിൽ നിന്നാണ് വന്നതെന്നറിയാമോ? നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇനിയൊരു പാട്ട് കേട്ടതിന് ശേഷം ഞാൻ പറയാം ട്ടോ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം RJ കിടാവിൽ RJ സിദ്ധു.

അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കിയോ വിനോദയാത്ര ഏതു ഭാഷയിൽ നിന്നാണ് വന്നതെന്ന്? ഉത്തരം ഞാൻ പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM, കൂടെ RJ കിടാവിൽ കുട്ടി RJ സിദ്ധു. അതെ, പിക്നിക് എന്ന പദം ഫ്രഞ്ച് ഭാഷയിലെ പിക്നിക് എന്ന വാക്കിൽ നിന്നാണത്രേ വന്നത്. ഇന്ന് വിനോദയാത്രകൾ കുടുംബത്തോടും കൂട്ടുകാരോടും കൂടി സമയം ചെലവഴിക്കാനും പ്രകൃതിയെ ആസ്വദിക്കാനും മാനസികമായ ശാന്തി നേടാനും സഹായിക്കുന്നു. അപ്പോൾ എൻ്റെ ടൂർ വിശേഷം ഞാൻ പറഞ്ഞില്ലല്ലോ, അത് കുറച്ചു പാട്ടിന് ശേഷം പറയാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം RJ കിടാവിൽ കുട്ടി RJ സിദ്ധു.

ഹലോ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർജെ കിടാവിൽ കുട്ടി ആർജെ സിദ്ധു. ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ട്രിപ്പ് പോയെന്ന്? എന്നിട്ടൊരു സംഭവം ഉണ്ടായിട്ടോ? ഞാൻ പറയട്ടെ? അതെ, നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും പറയും, ആ റൈഡിൽ കയറരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ പറയാറേ ഇല്ല. ഞാനും അനിയത്തിയും ചേച്ചിയും അനിയനും കൂടി ഒരു റൈഡിൽ കയറിയിട്ടോ, കയറിയതേ ഓർമ്മയുള്ളൂ, ഞങ്ങൾ 4 പേർക്കും പേടിയായി. ഒരേ കരച്ചിൽ. അങ്ങനെ റൈഡിൻ്റെ ചേട്ടൻ അത് സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വേഗം പോന്നു. നിങ്ങൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞു പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. ഇനി നമുക്ക്

കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർജെ കിടാവിൽ നിങ്ങൾക്കൊപ്പം കുട്ടി ആർജെ സിദ്ധു. വിനോദയാത്ര വിനോദയാത്ര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ എനിക്കൊരു ഫിലിം ഓർമ്മ വരുന്നത്. ഏതാണെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? വിനോദയാത്ര എന്നിയ ആ ഫിലിമിൻ്റെ പേര്. ഞാനൊരു ദിവസം രാത്രി എൻ്റെ ഫാമിലിയോടൊപ്പം TVയിൽ ആ സിനിമ കണ്ടുട്ടോ. ദിലീപിൻ്റെ സിനിമയാ. വേറെ ഇതുമായി ബന്ധപ്പെട്ട സിനിമകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒത്തിരി രസകരമായ സിനിമകൾ ഉണ്ടാകും അല്ലേ? നമുക്ക് ഒരുമിച്ച് ആലോചിച്ചാലോ? ഒരു സോങ് ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വരാം ട്ടോ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർജെ കിടാവിൽ നിങ്ങൾക്കൊപ്പം കുട്ടി ആർജെ സിദ്ധു.

ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട ആർജിക്ടാവിൽ കൊട്ടി ആർജെ സിദ്ധു. കൂട്ടുകാരെ, നിങ്ങൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയിട്ടുണ്ടോ? ഫ്രണ്ട്സൊക്കെയായി ഒത്തിരി രസമായിരിക്കും അല്ലേ? കഴിഞ്ഞ വർഷം കൂട്ടുകാർക്കിഷ്ടമായ ഒരു വാർത്ത നിറഞ്ഞു നിന്നിരുന്നു. എന്താണെന്നറിയോ? സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് വിനോദയാത്ര സൗജന്യമാക്കുന്ന പദ്ധതി. ഹാ, എന്ത് രസം അല്ലേ? അടുത്ത വർഷം സംസ്ഥാനത്തായി നടപ്പിലാക്കുന്ന പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്താലോ? അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഒരു സോങ് ബ്രേക്കിന് ശേഷം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ആർ ജെ കൂടാവിൽ കൊട്ടി ആർ ജെ സിദ്ധു.

വിനോദയാത്ര പോകുന്നതിന് മുൻപ് നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണംല്ലേ? എന്തൊക്കെയാ? ഞാൻ പറഞ്ഞു തരാം ട്ടോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM, കൂടെ ആർജി ക്ലാവിൽ കുട്ടി ആർജി സിദ്ധു. അപ്പോൾ ഞാൻ പറയട്ടെ, മുതിർന്നവർ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കണം. പരിസരം വൃത്തിയായി സൂക്ഷിക്കണം. കൂട്ടത്തിൽ നിന്ന് അകലാതെ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മെഡിസിൻസ്, വെള്ളം ഇവ കയ്യിൽ കരുതണം കേട്ടോ. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ സിദ്ധു.

0: the Liger step for you. Dancing foreign style.
1: Slow down, boys.

ഈ ലോകത്തില് ഒരു ആണ് ഒരു പെണ്ണുമേലെ കൊണ്ട് പ്രേമത്തിക്കാഹ ജാതി മാറി മതം മാറി, പക്ഷേ ഞാൻ ഒമിനെ ഞാൻ ചേട്ടേ മാറി.

0: Dann.
1: ഏയ് അശ്വിൻ, എപ്പോഴാ എത്തിയേ?
2: ഇപ്പൊ അങ്കി.
1: അതിരിക്കട്ടെ, മോൻ സദ്യ കഴിച്ചായിരുന്നു.
2: ഞാനും കൂടി പയ്യൻ തന്നെ.
1: ആദ്യം ഭക്ഷണം കഴിക്കും, ഓക്കെ? ആ കഴിച്ചിട്ട് ബാക്കിയെല്ലാം പിന്നെ സംസാരിക്കാം, കാര്യങ്ങളൊക്കെ എനിക്കറിയാം.
0: നെഞ്ചോട്.

0: ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പമുള്ളത് ആർജി ക്ലാവിൽ, ആർജി സിദ്ധു. അപ്പോൾ ഇനി നമ്മുടെ SMS ക്വസ്റ്റിന് ടൈം ആയിട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റിൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യും. അത് ഏത് മൂവി ഡയലോഗാണെന്ന് നിങ്ങൾ പറയണം. ക്വസ്റ്റിൻ ദാ പിടിച്ചോളൂ.
1: അങ്ങനെ ഒരു നിലയ്ക്ക് അവിടുത്തെ പണി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, മനസ്സമാധാനായി.
2: തഞ്ചാവൂരിൽ നിന്നും പെണ്ണിനെ കിട്ടില്ലേ മാഷേ, ഇപ്പൊ അവൻ പറയുന്നു തിരുനെൽവേലിക്ക് അയച്ചു.
1: നീ അറിഞ്ഞില്ലടാ പ്രേമ,
2: കാസറ്റുകാരൻ ചെക്കനെയും കൊണ്ട് പോലീസുകാരെ തിരുനെൽവേലിക്ക് പോയിരിക്കേ.
3: അവിടെ ചെല്ലുമ്പോ അവൻ പറയും മധുരയിലേ കാണുന്ന, അതങ്ങനെ കിടന്ന് കറങ്ങും.
1: പോലീസുകാർക്ക് സർക്കാർ ചെലവിൽ കൊറേ നാട് കാണാം. നീ എവിടെ നിന്നേ? തമാശയല്ല മാഷേ, ഈ ചെക്കനെ ഞാൻ എവിടെയോ
4: കണ്ടിട്ടുണ്ട്.
1: ഇവിടെ വന്നേ. നീ ഇതിനു മുമ്പ് ഈ നാട്ടിൽ വന്നിട്ടേ ഇല്ല?
5: ഇല്ല, വന്നിട്ടേ ഇല്ല.
3: അതെ,

0720879090. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം RJ കിടാവിൽ RJ സിദ്ധു.

ഹലോ ഹലോ, ഞാനിപ്പോ വന്നിട്ട് 3 മണിക്കൂറായി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഒരുപാട് പാട്ടുകൾ കേട്ടില്ലേ, സന്തോഷമായോ എല്ലാവർക്കും? എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് ടൂറൊക്കെ പോയി, കുറച്ചു സമയമൊക്കെ പഠിച്ച് സേഫായിരിക്കൂ കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആർജി കിടാവിൽ കുട്ടി ആർജി സിദ്ധു. ഇനി നമുക്ക് വേറെ ഒരു ദിവസം കേട്ടുമുട്ടാം കേട്ടോ. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വേറൊരു കുട്ടി ആർജെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ആർജി കിടാവിൽ കുട്ടി ആർജെ സിദ്ധു. ടാറ്റ.

ഹായ് ഹലോ ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിഷ. ഞാൻ വരുന്നത് തൃശ്ശൂരിൻ്റെ അങ്ങേയറ്റത്തുള്ള അഴീക്കോട് സിദി സാഹിബ് സ്കൂളിൽ നിന്നാണ്. അവിടെ ഹൈസ്കൂളിൽ ബയോളജി അധ്യാപികയാണ് ഞാൻ. ഈ വെക്കേഷനിൽ ടീച്ചർ എന്താ ഇവിടെ എന്നല്ലേ. നിങ്ങളുമായി വെക്കേഷൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് സവിശേഷതകളൊരു വെക്കേഷൻ കൂടിയാണ് കടന്നുപോയത്. അങ്ങനെ 2 മാസം കഴിയാറായല്ലേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ വെക്കേഷനിൽ പറയാൻ ഒരുപാട് വിശേഷങ്ങൾ. പലർക്കും അടിച്ചു പൊളിച്ചതിൻ്റെയും തകർത്ത് ആടിയതിൻ്റെയും വിശേഷങ്ങളായിരിക്കും പറയാനുണ്ടാവുക. എന്നാൽ ചിലർക്കോ പഠിപ്പിൻ്റെയും കോഴ്സുകളുടെയും ക്യാമ്പുകളുടെയും കഥകളായിരിക്കും പറയാനുണ്ടാവുക. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പലർക്കും പങ്കുവെക്കാനുണ്ടാവും. അങ്ങനെ ചില വെക്കേഷൻ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചില പാട്ടുകൾ കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ ടീച്ചർ ആർ ജെ ജിഷ.

0: ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിഷ. ഇനി നമ്മുടെ സമ്മാനത്തിനായിട്ടുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്.
1: അങ്ങനെ ഒരു നിലയ്ക്ക് അവിടുത്തെ പണി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, മനസമാധാനായി.
2: തഞ്ചാവൂരിൽ നിന്നൊന്നും പെണ്ണിനെ കിട്ടില്ലേ മാഷേ, ഇപ്പൊ അവൻ പറയുന്നത് തിരുനെൽവേലിക്ക് അയച്ചു.
1: നീ അറിഞ്ഞില്ലടാ പ്രേമ,
2: കാസറ്റുകാരൻ ചെക്കനെയും കൊണ്ട് പോലീസുകാരെ തിരുനെൽവേലിക്ക് പോയിരിക്കേ.
3: അവിടെ ചെല്ലുമ്പോ അവൻ പറയും മധുരയിലേ കാണുന്ന, അതങ്ങനെ കിടന്ന് കറങ്ങും.
1: പോലീസുകാർക്ക് സർക്കാർ ചെലവിൽ കുറെ നാട് കാണാം. നീ എവിടെ നിന്നേ? തമാശയല്ല മാഷേ, ഈ ചെക്കനെ ഞാൻ എവിടെയോ
4: കണ്ടിട്ടുണ്ട്.
1: ഇവിടെ വന്നേ. നീ ഇതിനു മുമ്പ് ഈ നാട്ടിൽ വന്നിട്ടേ ഇല്ല?
5: ഇല്ല, വന്നിട്ടേ ഇല്ല.
3: അതെ, ഒരാളെ പോലെ ഏഴ് പേരുണ്ടാവുന്ന
1: ആ ഒരാൾ ഇയാള്, ബാക്കി ആറ് പേരെ നീ കണ്ടിട്ടുണ്ട്.
2: എന്നാലും എവിടെയോ വെച്ച്.
0: ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറായ 9072879090 SMS ചെയ്യുക. നമ്പർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, 9072879090. ഉത്തരത്തിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പോഴാ പാട്ടുകളുടെ സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിഷ. അപ്പോൾ നമ്മൾ വെക്കേഷൻ വിശേഷങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞു വന്നത്. നിങ്ങളെങ്ങനെയാണ് വെക്കേഷൻ ചെലവഴിച്ചത്? ഞങ്ങളൊക്കെ പണ്ട് വെക്കേഷൻ അമ്മ വീട്ടിൽ പോവാറാണ് പതിവ്. അവിടെ കസിൻസൊക്കെ ഒരു അടിപൊളി വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അറിയാതെ കണ്ണുനീർ വരും, പിന്നെ പല വഴിക്ക് പിരിയും. ആ ഓർമ്മകളൊക്കെയായി അടുത്ത വെക്കേഷൻ വരെ ഒരു കാത്തിരിപ്പാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ടാവും അല്ലേ? പക്ഷേ വെക്കേഷന് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു വിഷമം ഉണ്ടാവും. അതിനോടൊപ്പം ഒരുപിടി മനോഹരമായ ഓർമ്മകളും ഉണ്ടാവും. അത് നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ലല്ലേ. നമ്മൾ സാഹിത്യകാരന്മാരുടെ ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിലും നഷ്ട സുഗന്ധമായ ബാല്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ബാല്യകാലമാണ് അത്. എഴുതിയാലും എഴുതിയാലും തീരില്ല. അപ്പോൾ അത്രയും മനോഹരമായ ബാല്യകാല വിശേഷങ്ങളൊക്കെ ഇന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും ഈ കുട്ടിക്കാലം എല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കുകയായിരിക്കുമല്ലോ. അത് കുറച്ചും കൂടി കളർഫുൾ ആവാനായിട്ട് കുറച്ച് പാട്ടായാലോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഇത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിഷ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിഷ. വെക്കേഷൻ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും റിസൾട്ടുകൾ വരാം. റിസൾട്ട് പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് റിസൾട്ട് നല്ല റിസൾട്ട് വന്നിട്ടുണ്ടാവും, ചിലർക്ക് മാർക്ക് അല്പം കുറഞ്ഞിട്ടുണ്ടാവും, ചിലർ തോറ്റിട്ടുണ്ടാവും. പക്ഷേ തോറ്റാലും അത് ജീവിതത്തിൻ്റെ അവസാനമല്ല, തോൽവി വിജയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. തോറ്റാൽ അവിടെ തന്നെ നിൽക്കാതെ വീണ്ടും പരിശ്രമിക്കുക, വീണ്ടും എഴുന്നേൽക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. ചെറുപ്പത്തിലെ നമ്മൾ നടക്കാൻ പഠിച്ചപ്പോൾ എത്ര തവണ വീണിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ എഴുന്നേറ്റ് നടന്നില്ലേ? അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും. വീഴ്ചകളൊക്കെ പറ്റാം, തളർന്നു വീഴാം, പക്ഷേ എവിടെയും വാടിത്തളരാതെ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. സ്കൂളിൽ പലർക്കും പല കഴിവുകളാണ്. എല്ലാവരെയും ഒരേ അളവുകോൽ കൊണ്ട് തൂക്കുന്നത് ശരിയല്ല. പലർക്കും പല കഴിവുകളായിരിക്കും. ചില നല്ല പാട്ടുകാരായിരിക്കും, ചില നല്ല സ്പോർട്സ് താരങ്ങളായിരിക്കും. എന്നിരുന്നാലും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ശ്രമിക്കുക. എന്തായാലും പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ ടീച്ചർ RJ ജിഷ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ജിഷ. അപ്പോൾ നമ്മൾ വെക്കേഷൻ വിശേഷങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. വെക്കേഷനിൽ ആരൊക്കെ യാത്ര പോയി, യാത്രകളെന്നും നല്ല അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. പഠിക്കാനും സ്ഥലങ്ങൾ പരിചയപ്പെടാനും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഫാമിലി ബോണ്ടിങ് ഏറ്റവും അധികം കൂടുന്നത് യാത്രാവേളകളിലാണ്. 10 മാസം സ്കൂളിൽ പോയി പഠിച്ചിട്ട് 2 മാസം വീട്ടുകാരുമായിട്ടുള്ള യാത്രയുണ്ടല്ലോ, അത് നല്ല രസമല്ലേ? പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കാത്ത നേരറിവുകൾ പല യാത്രകളിൽ നിന്നും നമുക്ക് ലഭിക്കും. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലെത്തുമ്പോൾ കൂട്ടുകാരുമായി ഈ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ് നമ്മുടെ പ്രധാന ഹോബിയല്ലേ? വെക്കേഷനൊക്കെ കളർഫുള്ളാക്കണമെങ്കിൽ നമ്മുടെ ഫാമിലി മൊത്തമുള്ള ഈ സമയം വളരെ വാല്യുബിളാണ്. സോ എല്ലാവരും ഒത്തുകൂടാനുള്ള സമയം പാഴാക്കരുത്. ഇനി നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമാണ്. സ്റ്റേ ട്യൂൺഡ്, മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ ടീച്ചർ ആർ ജെ ജിഷ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിഷ. വെക്കേഷനിൽ ഈ അടിച്ചുപൊളി മാത്രമല്ല കേട്ടോ, ഇതൊരു റിഫ്രഷിംഗ് പീരീഡും കൂടിയാണ്. അടിച്ചുപൊളിച്ച് തിമിർക്കുന്ന കൂട്ടുകാർ മാത്രമല്ലട്ടോ നമുക്കിടയിൽ. ചില വെക്കേഷനുകളെ അവസരമായി കണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചിലവിടുന്ന ചില മിടുക്കന്മാരും നമ്മുടെ ഇടയിലുണ്ട്. ചിലർ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോകും, ചിലർ തയ്യൽ പഠിക്കാൻ പോകും, ചിലർ നീന്താൻ പോകും, ചിലരാകട്ടെ ഫുട്ബോൾ, നാടകം, കരാട്ടെ, അബാക്കസ് എന്നീ ക്യാമ്പുകളിൽ പങ്കെടുത്ത് പരിശീലനം നേടും. എന്നാൽ ചില കൂട്ടുകാരാകട്ടെ സമ്പാദിക്കാനായിട്ട് പല പല ജോലികളും കൊച്ചു കൊച്ചു ജോലികളും ചെയ്യാനായിട്ട് പോകും. ഈ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാത്തതാണ്. അത് നന്നായി ഉപയോഗിക്കുക, ഫലപ്രദമായി ഉപയോഗിക്കുക. സോ നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിഷ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഇത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിഷ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വെക്കേഷനെ കുറിച്ചല്ലേ. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടുന്ന ഒരു അവസരമാണ്. എന്നാൽ കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ പാരൻസിന് തോന്നും ഒന്ന് സ്കൂളൊന്ന് തുറന്നിരുന്നെങ്കിലെന്ന്. കാരണം അവരുടെ കുസൃതികൾ അത്രയ്ക്കാണേ. പക്ഷേ കുട്ടികൾ ഏറ്റവും കംഫർട്ടബിളായിട്ടിരിക്കുന്നത് പാരൻസിൻ്റെയോടൊപ്പമാണ്. ഇതൊരു അവസരമായിട്ട് പാരൻസ് കാണണം. കുട്ടികളെ കൂടുതൽ അടുത്തറിയാനും അവരെ പരിചയപ്പെടാനും അവരുടെ ഇൻട്രസ്റ്റ് അവരുടെ കഴിവുകൾ തിരിച്ചറിയാനുമുള്ള അവസരമായിട്ട് ഇത് ഉപയോഗിക്കണം. അവരോടൊപ്പം നല്ല സിനിമ കാണുക, ഫുഡ് അടിക്കുക, നല്ല ഗെയിമുകൾ കളിക്കുക, അവരുടെ ആ ലോകത്തിലോട്ട് ഇറങ്ങിച്ചെല്ലുക. എന്തായാലും വെക്കേഷൻ തീരാൻ ഇനിയും ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ ഇനി നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക, അടിച്ചു പൊളിക്കുക. എന്തായാലും കുറച്ചും കൂടിയൊക്കെ കളറാക്കാനായിട്ട് സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. നിങ്ങളുടെ ടീച്ചർ RJ ജിഷ.

0: ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിഷ. ഇനി നമ്മുടെ സമ്മാനത്തിനായിട്ടുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്.
1: അങ്ങനെ ഒരു നിലയ്ക്ക് അവിടുത്തെ പണി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, മനസമാധാനായി.
2: തഞ്ചാവൂരിൽ നിന്നും പെണ്ണിനെ കിട്ടിയില്ല മാഷേ, ഇപ്പൊ അവൻ പറയുന്നു തിരുനെൽവേലിക്ക് അയച്ചു.
1: നീ അറിഞ്ഞില്ലടാ പ്രേമ,
2: കാസറ്റുകാരൻ ചെക്കനെയും കൊണ്ട് പോലീസുകാരെ തിരുനെൽവേലിക്ക് പോയിരിക്കേ.
3: അവിടെ ചെല്ലുമ്പോ അവൻ പറയും മധുരയിലെ കാണുന്ന, അതങ്ങനെ കിടന്ന് കറങ്ങും.
1: പോലീസുകാർക്ക് സർക്കാർ ചെലവിൽ കുറെ നാട് കാണാം. നീ അവിടെ നിന്നേ തമാശയല്ല മാഷേ, ഈ ചെക്കനെ ഞാൻ എവിടെയോ
4: കണ്ടിട്ടുണ്ട്.
1: ഇവിടെ വന്നേ, നീ ഇതിനു മുമ്പ് ഈ നാട്ടിൽ വന്നിട്ടേ ഇല്ല?
5: ഇല്ല, വന്നിട്ടേ ഇല്ല.
3: അതെ, ഒരാളെ പോലെ ഏഴ് പേരുണ്ടാവുന്ന
1: ആ ഒരാള് ഇയാള്, ബാക്കി ആറ് പേരെ നീ കണ്ടിട്ടുണ്ട്.
2: എന്നാലും എവിടെയോ വെച്ച്.
0: ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറായ 9072879090 SMS ചെയ്യുക. നമ്പർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, 9072879090. ഉത്തരത്തിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ പാട്ടുകളുടെ സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ജിഷ.

0: ചേട്ടാ, ഇവിടെ എന്തെന്നത്തെ സ്പെഷ്യല്?
1: ഇവിടെ ദോശ, പുട്ട്, ഇഡ്ലി, മസാല ദോശ.
0: അതല്ല ചേട്ടാ, വേറെന്തൊക്കെയുള്ളേ?
1: വേറിപ്പോ ഇവിടെ നമ്മുടെ വട പരിപ്പുവട, പിന്നെ ഗീ റോസ്റ്റ്, സുഖിയാൻ ബജ്ജി, മുളക് ബജ്ജി, ഇതൊക്കെ ഉണ്ടാവും.
0: അതൊന്നല്ല ചേട്ടാ, വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ലേ?
1: എന്റെ മോളെ, മോൾക്ക് അത്രക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിലേ രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ ഇവിടെ മൈ റേഡിയോ ഒന്ന് ട്യൂൺ ചെയ്യും.
2: ഇനി മുതൽ ഇന്നും രാവിലെ 7 മണി മുതൽ 10 മണി വരെ മൈ റേഡിയോ 90 FM-ൽ നമ്മുടെ ചുറ്റുമുള്ള സ്പെഷ്യൽ സ്റ്റോറീസുമായി മോർണിംഗ് ബെൽസ്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ ടീച്ചർ RJ ജിഷ. വെക്കേഷൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം തീരാറായിട്ടുണ്ട്. നമ്മുടെ വെക്കേഷൻ പോലെ എന്ത് പെട്ടെന്നാണല്ലേ സമയം ഓടിപ്പോയത്. കുറച്ചും കൂടി വിശേഷം പറയാനുണ്ട്, പക്ഷേ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. സോ എൻ്റെ ലിസ്ണേഴ്സിനോട് പറയാനുള്ളത്, സമയം നമുക്കൊരിക്കലും കിട്ടില്ല. അത് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക. അടുത്തൊരു ദിവസം മറ്റൊരു ടീച്ചർ RJ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ ടീച്ചർ RJ ജിഷ.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു ഇരിക്കും.

My Radio 90 FM. Get arranged. Cut to go down.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: എനിക്കു കിട്ടി മുട്ടായി, കാലവിലക്കണ മുട്ടായി.

மை ரேடியோ 90 FM கேட்டறிஞ கூட்டுக்கூடா.

ചിലർക്ക് മകനാ, ചിലർക്ക് നന്മനാ, ഇടഞ്ഞ കൊമ്പനാ, നമുക്ക് അണ്ണനാ. ചിലർക്ക് മകനാ, ചിലർക്ക് നന്മനാ, ഇടഞ്ഞ കൊമ്പനാ.